0: ഉണ്ടാക്കിയായിട്ട് ഒന്ന് കൂടെ കട്ടയ്ക്ക് നിന്നിരുന്നു. ഞാൻ ഈ പറഞ്ഞു വരുന്നത് ആരെ പറ്റിയാണെന്ന് മനസ്സിലായോ?
1: യെസ്,
0: നമ്മുടെയൊക്കെ സ്വന്തം ചിത്ര അയ്യർ. ആ പേര് നിങ്ങൾ കേട്ടിട്ട് കുറച്ചു നാളായോ, അതോ മറന്നുപോയോ? എങ്ങനെ മറക്കാനല്ലേ, ആളുടെ ഒരു പെർഫോമൻസ് സ്റ്റൈൽ, പാടുന്ന രീതി, ഇതെല്ലാം കൊണ്ടും അത് മാത്രമല്ല സ്വന്തമായ ഒരു ബാൻഡ്, ഒരു മ്യൂസിക് ബാൻഡ് ഒക്കെ അന്ന് കൊണ്ടുവന്ന് സ്റ്റേജിൽ പെർഫോം ചെയ്ത് ആൾക്കാരെ ത്രസിപ്പിച്ചിരുന്ന ഒരു ഗായിക. ഈ ഗായികയെ പറ്റി ഞാൻ ഇന്ന് പറയാനായിട്ടുള്ള ഒരു കാരണം, ഞാൻ ഈ അടുത്തിടയ്ക്ക് നോക്കിയപ്പോ കണ്ടു ചിത്ര അയ്യർ ഇസ് സെലിബ്രേറ്റിംഗ് ഹർ 60th ബർത്ത്ഡേ എന്ന്. അപ്പൊ ഞാനൊന്ന് നോക്കി, 16 ആണോ 60 ആണോ? കറക്റ്റ് 60 തന്നെയല്ലേ ഞാൻ കേട്ടത്? യെസ്, ഷഷ്ടി പൂർത്തി ആഘോഷിക്കുകയാണ് നമ്മുടെ ചിത്ര അയ്യർ. എന്റെ അമ്മേ, ഈ കലാകാരന്മാർക്ക് വയസ്സാവില്ല എന്ന് പറയുന്നത് എത്ര വലിയ ശരിയാണെന്ന് എനിക്ക് ആ സമയത്ത് തോന്നിപ്പോയി കേട്ടോ. കാരണം ഇവർക്കൊക്കെ ഇത്രയും വയസ്സായിരുന്നോ, അല്ലെങ്കിൽ ഇവരെയും ഏജ് ബാധിക്കുന്നുണ്ട് എന്ന് നമ്മള് പെട്ടെന്ന് അങ്ങോട്ട് ആലോചിക്കാറില്ല. കാരണം ഇവരുടെ വോയിസിന് അത്ര ഏജ് ഇല്ലല്ലോ. ഇവർ ചെയ്ത് വെച്ചേക്കുന്ന പാട്ടുകളൊക്കെ വൈൻ പോലെയല്ലേ? സോ കാലപ്പഴക്കം കൂടുന്തോറും വീര്യം കൂടിക്കൊണ്ടിരിക്കുന്ന പാട്ടുകൾ പോലെ ഇതാ ഇവരും നമ്മുടെയൊക്കെ കൂടെ ഇങ്ങനെ കൂടിയിട്ട് കുറെ നാളായി. ഇതാ 60th പിറന്നാൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചിത്ര അയ്യർ. ആൻഡ് വൈബ് ഫ്രം വിഷിംഗ് എ വെരി വെരി ഹാപ്പി ബർത്ത്ഡേ ചിത്ര മാം. ആൻഡ് നമ്മൾ ദാ ഇനി കേൾക്കാൻ പോകുന്നത് ചിത്ര അയ്യറുടെ ഒരു ബ്യൂട്ടിഫുൾ സോങ് ആണ്. യെസ്, അത്

0: 104.6 കുറേ നേരമായല്ലോ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്നേ.
1: ഒന്നും പറയണ്ട, ബർത്ത്ഡേ പാർട്ടിയാ. ഫുഡ് ഞാൻ സെറ്റ് ചെയ്യാൻ ഏറ്റുപോയി കുറച്ച് ദിവസമായിരുന്നു പുറകിൽ.
0: ഇതിലാണോ ഇത്ര ടൈം വേസ്റ്റ് ചെയ്യുന്നത്? നമ്മുടെ സിമൻ ചേട്ടൻ ഇല്ലേ?
1: സിമൻ ചേട്ടനോ? പറഞ്ഞേ പറഞ്ഞേ.
0: നമ്മുടെ ബിരിയാണി കമ്പനി സിമൻ ചേട്ടൻ നാട്ടിലെ ഫുഡ് ഒന്നും മിസ് ചെയ്യില്ല. ഫുൾ ഓഫ് കേരള ഫ്ലേവർ.
1: അടിപൊളി. ദിസ് ഇസ് വാട്ട് എക്സാക്ട്ലി ഐ എം ലുക്കിംഗ്. നമ്പർ പറഞ്ഞേ.
0: ഞാൻ പിടിച്ചോ. 0210-247-4265.
2: The Biryani Company, the real taste of Kerala cuisines. Vibe FM 104.6. Hey, ivide ella vibe aanu. Kalakan recharge.
3: യെസ്, അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട പാട്ടുകാരി ചിത്ര അയ്യറിന്റെ 60th പിറന്നാൾ നമ്മളിങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരി ഇതാ ഇപ്പോ ഷഷ്ടിപൂർത്തിയുടെ നിറവിലാണ്. സോ വി ആർ സെലിബ്രേറ്റിംഗ് ഹേർ ബർത്ത്ഡേ ത്രൂ വൈബ് എഫ് എം 104.6. ഇവിടെ എല്ലാം വൈബാണ്, ആൻഡ് കൂടെ ഞാൻ താനെയാണ്. യെസ്, അപ്പോ പുള്ളിക്കാരിയുടെ ആ ഒരു മ്യൂസിക് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് ശരിക്കും ദ ഓ ജി എന്ന് പറയാവുന്ന നമ്മുടെ എ ആർ റഹ്മാന്റെ പാട്ടിലൂടെ തന്നെയാണ്. തെന്നാലി എന്ന

സിനിമയിലെ അത്തിനി സിത്തിനി, അതായത് നമ്മുടെ ഹരിഹരനും കമലഹാസനും ഒക്കെ ഒപ്പം അത്തിനി സിത്തിനി എന്നുള്ള പാട്ട് പാടിക്കൊണ്ടാണ് ആദ്യമായി സിനിമയിൽ തുടക്കം കുറിച്ചത്. യെസ്, വാട്ട് എ വണ്ടർഫുൾ സ്റ്റാർട്ട് അല്ലേ. ആ സ്റ്റാർട്ടിൽ നിന്ന് പിന്നെ ചിത്ര അയ്യർ എന്ന ലെജൻഡറി സിംഗർ നമുക്ക് നൽകിയ പാട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും മനസ്സിൽ ഒരുപാട് തങ്ങി നിൽക്കുന്ന, നമ്മൾ പലപ്പോഴും പാടി രസിക്കുന്ന പാട്ടുകളാണ്. അതിലൊന്നാണ് നമ്മൾ നേരത്തെ കേട്ട സ്വപ്നക്കൂടിലെ പാട്ട്. ആ പാട്ട് ഇടയ്ക്കെങ്കിലും ഒന്ന് പാടാത്തവർ ഉണ്ടാവില്ല അല്ലെ. ഒന്ന് ഇഷ്ടം ആരെങ്കിലും ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ അറിയാതെ നമ്മുടെ കോൺവെർസേഷന്റെ ഇടയ്ക്ക് നമ്മളിങ്ങനെ പറയും, ഇഷ്ടമല്ലടാ എനിക്ക്, ഇഷ്ടമല്ലടാ. അതല്ലെങ്കിൽ നമ്മൾ പറയും, വേണ്ട മോനെ വേണ്ട മോനെ എന്ന് പറയും. അത്രയും നമ്മുടെ ഒക്കെ മനസ്സിൽ നിൽക്കുന്ന കുറെ പാട്ടുകൾ പാടിയ ചിത്ര അയ്യർ. യെസ്, ദ ഏജ് ഈസ് ലൈക്ക് വൈൻ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പുള്ളിക്കാരി ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അടിപൊളിയായിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ ആ പാട്ടുകൾ ഇതാ ഇപ്പോൾ കേൾക്കുമ്പോഴും വളരെ വളരെ സന്തോഷമാണ്. ഇതാ ഇനി അടുത്ത് നമ്മൾ പോകാൻ പോകുന്ന ട്രാക്കും ചിത്ര അയ്യറുടെ ട്രാക്ക് തന്നെയാണ്. എന്താ ഇപ്പൊ ഈ ഒരു പാട്ടിനെ പറ്റി പറയാം? ഒരു കല്യാണം വന്നാൽ ഇപ്പോഴും ദാ ഈ പാട്ടിട്ടാണ് ഡാൻസ് കളിക്കുന്നത്. ഇത് റീസെന്റ് എന്റെ ഒരു ഫ്രണ്ടിന്റെ കല്യാണത്തിനും ഞാനും ദാ ഈ പാട്ടിട്ട് തന്നെയാണ് ഡാൻസ് കളിച്ചത്. അതായത് മറ്റേ അന്നും ഹിറ്റ്, ഇന്നും ഹിറ്റ്, എന്നും ഹിറ്റ് എന്ന പേരുള്ള ഒരു സൂപ്പർ ഹിറ്റ് പാട്ടാണ് ദ ക്രോണിക് ബാച്ചുലറിലെ നമ്മുടെ ചിത്ര അയ്യർ പാടിയ ട്രാക്കിലേക്ക് പോകാം. പാട്ട് കേട്ട് ഒന്ന് ഡാൻസ് ഒക്കെ കളിച്ച് തിരിച്ചു വരാം.

യെസ് മയിലാട്ടം എന്ന സിനിമയിൽ ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതിയ നമ്മുടെ അഫ്സലും ചിത്ര അയ്യറും കൂടി പാടിയ ഒരു സൂപ്പർ ഹിറ്റ് അടിപൊളി പാട്ട് ഓൺ സ്ക്രീൻ നമ്മുടെ രംഭയും ജയറാമേട്ടനുമാണ്. അങ്ങനെ മാട്ടുപെട്ടി കോയിലെ മാമമച്ചാ മനസ്സോ എന്തിനാണ് വെറുതെ ഞാൻ അക്ഷരം തെറ്റിച്ച് പാടുന്നത്. എന്തായാലും പാട്ടൊക്കെ നിങ്ങൾ കേട്ടില്ലേ, ഇനി നമുക്ക് ബാക്കി അടുത്ത പാട്ടിലേക്ക് പോകാം. കൂടെ ഞാൻ ടാനിയ, ദിസ് ഇസ് വൈബ് FM 104.6. ഇവിടെ എല്ലാം വൈബാണ്. യെസ് നമ്മുടെ കയ്യിൽ നിന്ന് പോയാലും നമ്മൾ നാല് കാലിൽ നിൽക്കണമെന്നാണല്ലോ. ചില വാക്കുകളൊക്കെ അങ്ങനെയാണ് ഗൈസ്, നമ്മുടെ നാക്കിൽ ഒടക്കും. ഇറ്റ്സ് ഓക്കെ, എല്ലാവർക്കും അത് പറ്റും. ഇന്ന് എനിക്കും ഒന്ന് പറ്റി. ഓക്കെ, ഇനി നമ്മൾ നാക്കൊടക്കാതെ അടുത്ത പാട്ടിലേക്ക് പോകാം. അടുത്ത പാട്ട് എന്ന് പറയുമ്പോ യെസ് ഇത് അക്ഷരസ്ഫുടതയുമായി ബന്ധപ്പെട്ടൊരു പാട്ട് തന്നെയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു നമ്മുടെ മധുചന്ദ്രലേഖ എന്നുള്ള സിനിമ 2006 ഇറങ്ങിയ സിനിമയാണ്. നമ്മുടെ ഉർവിഷി ചേച്ചിയുടെ അഴിഞ്ഞാട്ടമാണല്ലേ കാണാൻ പറ്റുന്നത്. എന്റെ അമ്മ എത്ര എഫേർട്ട്ലെസ്ലി ആണ് ശരിക്കും ആ ഒരു ക്യാരക്ടർ പുള്ളിക്കാരി ഇത് ഹാൻഡിൽ ചെയ്തേക്കുന്നത്. ഈ സിനിമയിലാണെങ്കിൽ തന്നെ മറ്റേ വായില് മുറുക്കാനൊക്കെ ഇട്ട് ഇങ്ങനെ ചവച്ച് ചവച്ച് വരുമ്പോ പുള്ളിക്കാരി പറയുന്നത് തന്നെ നമുക്ക് പകുതി മുക്കാലും മനസ്സിലാവാറില്ല. എന്നാ ഇതാ നമ്മുടെ മമത മോഹൻദാസും അതേപോലെ ജയറാമേട്ടനും പിന്നെ ഉർവിഷി ചേച്ചിയും കൂടി ചേർന്നിട്ടുള്ള ഒരു മനോഹരമായ പാട്ടുണ്ട്. അതിലൊരു കുശുമ്പുണ്ട്, ഒരു സ്റ്റൈലിഷ് സാധനമുണ്ട്. നമ്മുടെ ജയറാമേട്ടന് വല്ലാത്തൊരു കൺഫ്യൂഷൻ ഉണ്ട്, ഇടയിൽപ്പെട്ടു പോകുന്നൊരു പാവ മനുഷ്യന്റെ ഒരു അവസ്ഥയുണ്ട്. എന്തായാലും വളരെ ഫണ്ണി സീൻസ് ഒക്കെ ഉള്ള വളരെ സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള ഒരു ട്രാക്കാണ് നമ്മൾ അടുത്തത് കേൾക്കാൻ പോകുന്നത്.

യെസ്, ഓൺ ദ വോക്കൽസ് നമ്മുടെ സ്വന്തം ചിത്ര അയ്യർ തന്നെയാണ്. ആ സ്റ്റൈലിഷ് ആയിട്ടുള്ള നമ്മുടെ മമത മോഹൻദാസിന് വേണ്ടി പാടിയിരിക്കുന്നത് ദ സ്റ്റൈലിഷ് ചിത്ര അയ്യറാണ്. അതേപോലെ കാവാലം ശ്രീകുമാറും സരസ്വതി ശങ്കറും കൂടി ഒരുമിച്ച് പാടിയ ആ ട്രാക്ക്, മധുചന്ദ്രലേഖയിലെ ആ കൺഫ്യൂസിംഗ് കോമഡി ട്രാക്ക് നമുക്ക് കേട്ട് തിരിച്ചു വരാം.

0: ഇല്ലോ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്നേ.
1: ഒന്നും പറയണ്ട, ബർത്ത്ഡേ പാർട്ടിയാ. ഫുഡ് ഞാൻ സെറ്റ് ചെയ്യാൻ ഏറ്റുപോയി കുറച്ച് ദിവസമായിരുന്നു പുറകില്.
0: ഇതിലാണോ ഇത്ര ടൈം വേസ്റ്റ് ചെയ്യുന്നത്? നമ്മുടെ സിമൻ ചേട്ടൻ ഇല്ലേ?
1: സിമൻ ചേട്ടനോ? പറഞ്ഞേ പറഞ്ഞേ.
0: നമ്മുടെ ബിരിയാണി കമ്പനി സിമൻ ചേട്ടൻ നാട്ടിലെ ഫുഡ് ഒന്നും മിസ് ചെയ്യില്ല. ഫുൾ ഓഫ് കേരള ഫ്ലേവർ.
1: അടിപൊളി. ദിസ് ഈസ് വാട്ട് എക്സാക്ട്ലി ഐ എം ലുക്കിംഗ്. നമ്പർ പറഞ്ഞേ.
0: ഞാൻ പിടിച്ചു. 0210-247-4265.
2: ദ ബിരിയാണി കമ്പനി, ദ റിയൽ ടേസ്റ്റ് ഓഫ് കേരള ക്വിസീൻസ്. Vibe FM 104.6. Hey, ഇവിടെ എല്ലാം വൈബ് ആണ്. കലക്കൻ റീചാർജ്.

ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കാണ് ഇതാ നമ്മൾ കേട്ടു വന്നത്. എന്തല്ലേ മനോജ് കെ ജയൻ എന്ന ലെജൻഡിന്റെ പെർഫോമൻസ്! ആള് പാട്ടാവട്ടെ, ഒന്ന് അഭിനയിക്കാൻ പറഞ്ഞാൽ അതാവട്ടെ, എല്ലാ കാര്യത്തിലും ഇത്രയും കഴിവുറ്റ ഒരു മനുഷ്യനല്ലേ മനോജ് കെ ജയന്റെ ഒരു പെർഫോമൻസ്! എന്റെ അമ്മ ഭയങ്കരമായിട്ട് അടിപൊളി എന്ന് പറയുന്നതിനെക്കാട്ടിലും അപ്പുറം എന്തെങ്കിലും വാക്കുകൾ ഉണ്ടെങ്കിൽ ആ വാക്ക് അവിടെ യൂസ് ചെയ്യാവുന്നതാണ്. അത്രയും കിടിലനായിട്ട് അഭിനയിച്ചിരിക്കുന്ന ഒരു പാട്ട് ദേ നമ്മൾ കേട്ട് ദേ തിരിച്ചെത്തിയിരിക്കുകയാണ് കൂടെ ഞാൻ ടാനിയാ. ദിസ് ഈസ് വൈബ് FM 104.6. ഇവിടെ എല്ലാം വൈബാണ്. അനന്തഭദ്രത്തിലെ ആ ഒരു ക്യാരക്ടർ നമുക്കറിയാം, പക്ഷേ അതല്ലാതെ മനോജ് കെ ജയന്റെ പെർഫോമൻസുകൾ നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ ദേ ലാലേട്ടൻ ഷോ ആയിട്ടുള്ള വൈകിട്ട് എന്താ പരിപാടി നമ്മളൊന്ന് വിസിറ്റ് ചെയ്താൽ മതി, അതോ ആ ഇവന്റ് ഒന്ന് വിറ്റ്നസ് ചെയ്താൽ മതി. യെസ് മനോജ് കെ ജയനും ഉണ്ട് കേട്ടോ. 9th ഓഗസ്റ്റ് 9th നമ്മുടെ ട്രസ്റ്റ് അറേനയിൽ വെച്ച് നടക്കാൻ പോകുന്ന വൈകിട്ട് എന്താ പരിപാടി എന്ന ലാലേട്ടന്റെ ലൈവ് ഇവന്റിൽ. സോ ഈ പരിപാടിയിലേക്കുള്ള ടിക്കറ്റുകൾ ദാ ഇതുവരെ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വേഗം വേഗം ഇനി ടിക്കറ്റ് ബുക്ക് ചെയ്തോളൂ കേട്ടോ. ഓഗസ്റ്റ് 9th എന്ന് പറയുന്നത് നമ്മൾ കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നേ അങ്ങ് എത്തും. ജൂലൈ മാസം ദാ തുടങ്ങിയിരിക്കുകയാണ്, ഇനി നെക്സ്റ്റ് മന്ത് ആണ്, അധികം വലിയ ടൈം ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് വൈകിക്കണ്ട, ഇനി നാളെ ബുക്ക് ചെയ്യാം, മറ്റന്നാൾ ബുക്ക് ചെയ്യാം, അങ്ങനെയൊക്കെ മാറ്റി.

0: ഒന്നും പറയണ്ട, ബർത്ത്ഡേ പാർട്ടിയാ. ഫുഡ് ഞാൻ സെറ്റ് ചെയ്യാൻ ഏറ്റുപോയി കുറച്ച് ദിവസമായതിന്റെ പുറകില്.
1: ഇതിനാണോ ഇത്ര ടൈം വേസ്റ്റ് ചെയ്യുന്നത്? നമ്മുടെ സിമൻ ചേട്ടൻ ഇല്ലേ?
0: സിമൻ ചേട്ടനോ? പറഞ്ഞേ പറഞ്ഞേ.
1: നമ്മുടെ ബിരിയാണി കമ്പനി സിമൻ ചേട്ടൻ നാട്ടിലെ ഫുഡ് ഒന്നും മിസ് ചെയ്യില്ല. ഫുൾ ഓഫ് കേരള ഫ്ലേവർ.
0: അടിപൊളി. ദിസ് ഈസ് വാട്ട് എക്സാക്ട്ലി ഐ എം ലുക്കിംഗ്. നമ്പർ പറഞ്ഞേ.
1: ഞാൻ പിടിച്ചോ.
2: 2102474265. The Biryani Company, the real taste of Kerala cuisines.
3: നിങ്ങൾക്ക് കാർ ഉണ്ട്, കാർ ഇൻഷുറൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഹൗസ് ഉണ്ട്, ഹൗസ് ഇൻഷുറൻസ് ഉണ്ട്.
4: നിങ്ങൾക്ക് ലൈഫ് ഉണ്ട്, പക്ഷേ ലൈഫ് ഇൻഷുറൻസ് ഉണ്ടോ? ഇല്ല അല്ലേ. നിങ്ങളുടെ ഫാമിലിയിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാർട്ട് ആയ നിങ്ങൾക്കും വേണ്ടേ കവറേജ്?
3: നിങ്ങളുടെ ഫാമിലിയുടെ വെൽഫെയറിന് വേണ്ടി നിങ്ങളുടെ ലൈഫ് ഇൻഷുറൻസ് കവറേജ് ഉറപ്പാക്കൂ.
4: ഇപ്പോൾ തന്നെ വിളിക്കൂ 222-000-243.
5: റോഷൻ ഫ്രം എൻ സി മൊബൈൽ മോർഗേജസ് ആൻഡ് ഇൻഷുറൻസ്. വി ഗോട്ട് യു കവേർഡ്.
6: Vibe FM 104.6. Hey, ഇവിടെ എല്ലാം vibe ആണ്. കലക്കൻ റീചാർജ്.
7: യെസ്, അങ്ങനെ പാട്ടൊക്കെ കേട്ട് ദേ നമ്മൾ ഇങ്ങനെ തിരിച്ചെത്തുമ്പോ ദേ ആ ടൈമിനുള്ള സമയമായിട്ടുണ്ട്. യെസ്, വിത്ത് ലവ് ഒരു പാട്ടിനുള്ള സമയമാണ്. കൂടെ ഞാൻ ടാനിയ. ദിസ് ഈസ് വൈബ് എഫ് എം 104.6. ഇവിടെ എല്ലാം വൈബാണ്. അങ്ങനെ നമ്മുടെ ലൈഫ് സിറ്റുവേഷൻസ്, ലൈഫിലെ ഓരോ മൊമെന്റും കൂടുതൽ വൈബ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ലവ്ഡ് വൺസിന് വേണ്ടി, പ്രിയപ്പെട്ടവർക്കായിട്ട് വേണ്ടി പാട്ടുകൾ ഡെഡിക്കേറ്റ് ചെയ്യാം. നമ്മുടെ വിത്ത് ലവ് ഒരു പാട്ടിലൂടെ ചെയ്യേണ്ടത്, അമ്മേ തൊണ്ട പോയതാട്ടോ, ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മുടെ ആർക്ക് വേണ്ടിയിട്ടാണ് പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യേണ്ടത്, ആ ആളുടെ പേരങ്ങോട്ട് പറയുക. എന്തിനാണ് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്? ഇനി എന്തെങ്കിലും റീസൺ ഉണ്ടോ? ഓക്കെ, ഈ പാട്ടിനൊരു കഥയുണ്ട്. അല്ലെങ്കിൽ ദാ എന്റെ ഈ ഒരു പ്രിയപ്പെട്ടവളുടെ പ്രിയ

പെട്ടവന്റെ ഒരു ദിവസമാണ്, നല്ലൊരു ദിവസമാണ്. ബർത്ത്ഡേ ആണ്, ആനിവേഴ്സറി ആണ്, അച്ഛനെ ബർത്ത്ഡേ ആണ്, അമ്മയുടെ ബർത്ത്ഡേ ആണ്, അച്ഛനെയും അമ്മയുടെയും ബർത്ത്ഡേ ആനിവേഴ്സറി ആണ്. ബർത്ത്ഡേ ആനിവേഴ്സറി അത് എന്താ ആനിവേഴ്സറി? വെഡിങ് ആനിവേഴ്സറി ആണ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ദിവസങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ.